ആഖിറത്തുകെ അഖൂബാത്തുകെ ദിബൈ ഹമ കഷവറും ഖലേഗ ഫാന തിമൻ റസ്കലാംഗ റഹ ദക്കവീമുഹെ ദെൻ തിമൻ റസ്കലാംഗ അജാബാ ദക്കുള ഖലേഗ ഫാന നസ്രുദേന എവ്വസ് മീഹകു ഖലേഗ ഫാനക ഫെനിവടേ നുഗന്നവാനത്തെ.

അതി ഇൻസാനായ തിമൻ റസ്കലാങ് നിഅമ ദിവ്വാഫി നമ അനിഫറാതൻ എംബുരി ബുഡാവി ഗണതെ അതി ഏനായ നുബാകമി ദിമാവിജ് നമ എകലാങ് റഹ്മതും ഉമ്മീദു ഖണ്ഡാല മീഹ കവ്വിദതേ.

0: ගඩින් හගඩි තිරිස් මිනිට් මීතිවෙහි රාජ්‍යය ගේඩු මිගඩි ගාගුණ මෙමි ගෙනස්තනී මුස්සෆුන් ෆිලාවඩ මි ප්‍රෝග්‍රම්
1: මුස්සෆුන් ෆිලාවඩේ
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുസഫ് ഫിലാവളെ മിസ്ലിസ്ലാ പ്രോഗ്രാം താടു സമഗന്ദവൈ മഹബ്ബെ ഫോൺ നമ്പർ പാദണ്ണവ പ്രോഗ്രാം ആക് ബദൽ കൊല്ലി ആൾ മി മഹമ്മദ് റമീസ്. മുസഫ് ഫിലാവളെ മേദ പ്രോഗ്രാം ഗനസ്തേനി സൂറത്തുർ റഹ്മാനു എബനായത് ഫെഷഗിൻ എസൂറത്തുക സാലിസ് ബനായത് ഗനിയല ദർവരം ഗതുക ബാരിവാണി ഫാത്മത് ഷബീന നാസ്മ അബ്ദുർ റഷീദ് ഷസ്ലീൻ അഹമ്മദ് അദി ഫൗസി മുഹമ്മദ് ഫിലാനങ്കോ അദബാനി അൽകാരി അലി വഹീദ് അബ്റഹ്മാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മുസ്തഫ ഫിലാവളെ മിയദുഗെ മി പ്രോഗ്രാമുക കേവാണി സൂറത്തുർ റഹ്മാൻ ഫഷായഗെ എ സൂറത്തുഗെ സാലിസുന ആയത്തുഗെ നിയല മിയദുഗെ മി ഫിലാവളു മിവണി ഫസ്സത്തേ കത്തിരിസ് എവണ സഫ അതി ഫസ്സത്തേ കത്തിരിസ് ദേവണ സഫാഗ മിയതുക ഫിലാവൾ എമ്മ ഫുറത്തമ മുദരസ് കിയാദേന ഹുരിഹാ കുദിനസ് അടുവാൻ തിബേതി. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാൻ علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وَأَقِيمُوا الْوَزْنَ بِالْقِسْطِ وَلَا تُخْسِرُوا الْمِيزَانَ وَالْأَرْضَ وَضَعَهَا لِلْأَنَامِ

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികം മായകു
0: എക്വരികം മായകു
1: ഏരുവസ് മിഹാരുവസ് രയിതുന്നായകു രയിതുന്ന എമ്മഗാതുഗ ദിവഹരാജ്യകെ അടു
0: എൻഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: യഷ്ജർ ബിൻ മദ്യൻ ബിൻ ഇബ്രാഹിം. അതെ, ഇബ്രാഹിം ഫാന ഹമയ നസഫുളു നിസ്ബവേഗമി വണി ദെൻ ഷുഐബ് ഫാൻ അവുൾമിന്ന മേ ഫാഹ കുറവനി എഹവീമ മികോത്തും ഇബ്രാഹിം ഫാനുഗെ ദരികോള നിസ്ബവേ കലെ ഗോതുക കുറിമ സഗുണ ഇഷാര കുറി ഫദെ ഷുഐബ് ഫാൻ മേ ഫണുവേഗം വണി അവുൾമിന്ന കുറിം വെസ് ഷേഖ് അബ്ദുസ് ഇഷാര കുറി ഫദെ മദിയൻ കിയണു റഷ നോത്തെ ഹിസാബ് ഗണ്ട ഏതാഗ ദിരോളു മന്ദിയൈ അസ്ഹാബുൽ ഐക കിയണു ബൈ നോത്തെ ഏതനുക ദിരോണു മീഹുന്ന ഖുർആനുക ദീഫാവ നമകി ഐ അതെ മി ഐകായകി കൊബാത്തോ അഗുൾമൈ ബലാലാറുക ഐകായ മിക്കേനി ഐ എ സരഹദ്ദെഗ ഗിനാദക ര ഗിനാദക മി ഗസ്ത ആണോ എക്കുലേഫാവാ വാകെ തം വാഷയാകെ ഗസ് ഉഫദിഫാവാ ആ തനക മിതമിക്കേൻ എയ് എമ്മാണേഗ അവുൾമെന്ന ഫാഹ കുറേ ദെൻ മീ മീതം മീ ഒന്നണി മാൻ ക്യോണു അവഗണ്ടെ നോത്ത അവശ്യകെ കാര്യക്രമ ഇവ ഫാഹ കുറേ എഹമ അസാബുൽ ഐക ദിരോണു ഹിസാബ് ഗണക്കി എയ് ഇനാദക മീ ബുണ കാല ഗസ്തൻ ഹെദിഫാവാ തനക വാതി എതനൻ എനൻ നിസ്ബെ കുറേ ഫാവാ കമ അദി എ മീഹും എ ദിരോ മന്ദിയ അവഗണക്കി എ മാൻ ക്യോണ അവഗണ കമ അഗുണ മിന്ന മീ ഫൈത്തക്കും ഫെന്നൻ എ ബഹോരെ ദെ മീ മദ്യാനുഗെ മീ റയ്യത്തു നോത്ത മീ ഇസ്തക്കും തബാവ മുന്തിയ ദീനക്കി കൊബാത്ത അഗുണമെ ബലാലാറുക എ ദീൻ വിസ് അഗുണ മിന്ന മീ നിസ്ബെ കുറവെണി കുറി അഗുണ മീ ദെന്നെ ഗുത്ത ഐക്കായ കിയണു കഹക എ ഗസ് തക്ക എമിഹും അളക്കും കുറവും ഗെന്തി എം എമിഹുംഗെ ദീൻ ബിനാഭിമതി മിതെന്നെ കഹ ഐക്കായ കിയണു ഗസ്തഹക്കം അളക്കം കുറുമ അതി ഏകെ ഇതുരം എമിഹും ബുദ അളക്കം കുറി കമ വെസ് മീ അളവുൾ മെന്ന മീ സീരത്തു കരുന്ന താരീഖ് ഫെത്തക്കും ഫെന്നൈ ബോൾ
1: ദെൻ തീസാബും അളവണ്ടു ഹിത്തുക ഉപദേ സുവാലെ ധനവാല ഇങ്ങത്തെ എയ് ഇബ്രാഹിം അലഹിസ്സലാമുഗെ ഇസ്മായിൽ അലഹിസ്സലാമ ഇസ്ഹാഖ് അലഹിസ്സലാമ യാഗൂബ് അലഹിസ്സലാമ മീ മീ ഗുളികെ ആസ നമ്പുഴത്തക്കെ ദെൻ എഹ് ഒവ്വ മീ ഷുഐബ് മീ ഗെന്നവി കിഹിനത്തോ മീ ആയില അസ്ലു മീ ദെന്ന എത്തിരി ഫെർ മത്തെ രേവി പോ തർത്തീബ് ഉസ്താദ് മൂസാ അൻവർ
2: ദമ്മക്കോ മീ അലി അബ്ദുൽ വിദാളു ഹെൻ ഹഗീഗത്ത സാര അവഹാരവും ഇബ്രാഹിം ഫാൻ കാന ബല്ലാഗതി കന്തൂറാക്കി വന്ന ബേക്കമ്പലേക്ക എക്കമുണ ബണ്ഫുളും ഇബ്രാഹിം ഫാൻ ലിവടായത്തി ഹദരിക്കലും ഇവത്തോ ഏ ഹദരിക്കലൊന്നക്കി മറക് നഫ്സ് മദൻ മദിയൻ സിനാൻ സറഹ് ദെൻ മേ ഷുഐബ് ഖാൻ ആകുണു ബലാല ഷുഐബ് ഖാനക്കി ഇബ്രാഹിം ഫാനുഗെ മദിയൻഗെ നാബിത്ത്ഗെ അൻകാഗെ ബൈഊൻഗെ യസ്രൂൻഗെ ഷുഐബ് അലൈഹിസ്സലാം ഇവത്തോ ബൈ ബേക്കലും റിവാക്കുറബ്ബാ ഗൊത്തുക എക്കലേ ഫാനുഗു നംഫുളക്കി ഷുഐബ് ബിൻ മിഖായിൽ ഇങ്ങതോ ഏയ് മദിയൻഗെ ദരിക്കലേഗെ ദരിക്കലെ ദെൻ അണബ്ബാ ബേക്കലും വിദാളവാകുത്തുക ഷുഐബ് ഖ ഫാനക്കി ഇബ്രാഹിം ഫാനുഗെ ദരിക്കൊളുക ബേക്കലെ നൂ എ ബേക്കലും വിദാളവാകത്തുക ഷുഐബ് ഖാനക്കി ഇബ്രാഹിം ഫാന ഈമാവ് മഫഹു എക്കലേ ഫാൻ അരിഹുഗ ഷാമു കുറൻ ഹിജുർക്കുറി മീഹുങ്ങെ തിരേഗ ഹിമനെ കൊമ്മെസ് മീഹെഗ് ദരിക്കലെ കമ എ മീഹു വെസ് ബുണെ അതി ബൈ ബേക്കലും വിദാളവാകത്തുക ഷുഐബ് ഖാനക്കി ലോത്തുക ഫാനുഗെ ദരിക്കലേഗ് ബേഫുളെ ഇങ്ങതോ മീ എക്കലേ ഫാനു നസബ് ആസ്വാഗോയ് ഇന്നക്കീത് റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷുഐബ് അലൈഹിസ്സലാമുഗ വാഹു ദക്കവാക്കമുഗ വാണമ എക്കലേ ഫാനക്കി നബി ബേക്കലുംഗ ഖതീബ് കമുഗ കീത് റസൂല ബയാൻ കുറവ എയ് എക്കലേ ഫാനുഗ ഗൗമുഗ മീഹു എക്കലേ ഫാനു ബാദ ഇർഷാദ നസേഹ ദിവ്വാലെ പുരിഹമ കമുനും അതി ഇബാരത്തോഗ മീറു കമ ഫുണിക്കമും കീത് റസൂല എഗുത്ത ബയാൻ കുറവാ ഫതി ദാക ഖതീബുൽ അംബിയ എയ് ഷുഐബ് അലൈഹിസ്സലാമുഗ വാഹഗ എന്ന വാഫ ദിമ്മക്ക് മൂസാ നിസാറുക വാഹക്കാഗ് ഇഷാറായ കുറ ബിഹം മല്ലാ സുബ്ഹാന വ തആല എക്കലേ ഫോൺ റസൂലേക്കമാഗ ഫോണു വി മദിയനുഗെ അഹലു വരി നെഗത ദിങ് അവണു കൊമ്മ മി വാഹക ഇതുര തക്രാറു കൊൻ കിയാദം ബദലുക ആ
1: അബ്ദുജി
3: ആ ദാളഗണ മെ മിഹാരു ഹാഗികതു എക്കലേ ഫാനു ഗന സബ്ഫുള ബെഹെ ഗോതു മിസ് ഐസ് ഐ റിവായത ദാളഗണ മെ ബലാലവണ ദിങ് എമീഹുൻ നെകി അളഗണ കുരീഗ ഫെഷുമുഗ ദെന്നവി ദുനിയേ എംമെ ഫുർതമ എവസ് ബാക്കു നുക്കുറാ കഹല നുബ അമൽത്തക്കി കുറമും ഗെന്തിയ ബൈക്ക് എഗൊത്തും എബാമി ഹുണ്ണക്കി മകു ഫേരെ ബൈ ദത്തുരുവരിങ്ങെ മുദാത്ത അതുലാഗണ ദമായഗണ ബൈ എവസ് ഹഗ കാണുല ഹാമ എഗൊത്ത എബാമി ഹുണ്ണക്കി മിനെ കിരുമുക മകർ ഹതാ ബൈ എബാമി ഹു മീഹക ഇച്ച കിരാഫ ദേഹമ വനീവിയ മധുന്ദനി അതുലായിരു എമീഹു ഗിനൈ